സന്ധനായിരുന്നു രാജശ്രീ. ഏഴ് ദിവസം നാളെ സംസാരം ബില്ലിനെ പൂർത്തി ചെയ്യുന്ന സന്ദർഭത്തിൽ നീക്കു മറ്റേ അന്തർക്കി ശുഭാകാംക്ഷലും ഇലാകേ നീക്കു ബില്ലുണ്ടെ നാക്ക് ചാലാ അന്തർക്കി ചാലാ ഇഷ്ടമായ രാമദാസ് പാട്ട് അന്താരാമമായോ പ്രസാദ് പ്ലേ ചെയ്തേ അന്തർക്കി കൃപ.